0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ലോകത്ത് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിച്ചും സമാധാനപൂർണമായ സഹവാസത്തിന് ആഹ്വാനം ചെയ്തും പത്രോസിന്റെ സിംഹാസനത്തിൽ ഒരു വർഷം പൂർത്തിയാക്കി ലിയോ 14-ാമൻ പാപ്പ. യുദ്ധ സംഘർഷനിബിഡമായ ഒരു അന്താരാഷ്ട്ര വ്യവസ്ഥിതിയിൽ ക്രിസ്തുവചനങ്ങളിൽ അടിസ്ഥാനമിട്ട സമാധാനത്തിന്റെ സന്ദേശമേകിയാണ് പരിശുദ്ധ പിതാവ് ഈയൊരു വർഷം പൂർത്തിയാക്കിയത്. മെച്ചപ്പെട്ട ഉഭയകക്ഷി ബന്ധവും ലോകസമാധാനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടി ലിയോ 14-ാമൻ പാപ്പയും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ലോകത്ത് അമേരിക്ക കൂടി ഉൾപ്പെട്ട സംഘർഷങ്ങളും യുദ്ധങ്ങളും അരങ്ങേറുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിൽ പരിശുദ്ധപിതാവുമൊത്തുള്ള കൂടിക്കാഴ്ചയ്ക്കായി മെയ് 7 വ്യാഴാഴ്ച വത്തിക്കാനിലെത്തിയതായിരുന്നു മാർക്കോ റൂബിയോ. വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ വിവിധ ഓഫീസുകളിൽ നടന്ന കൂടിക്കാഴ്ചകളിൽ പരിശുദ്ധ സിംഹാസനവും അമേരിക്കയും തമ്മിലുള്ള നല്ല ഉഭയകക്ഷി ബന്ധം കൂടുതൽ വളർത്താനായുള്ള പൊതുവായ പരിശ്രമത്തിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ ഇരുനേതൃത്വങ്ങളും ദേശീയ, അന്തർദേശീയ, രാഷ്ട്രീയ, സാമൂഹിക അവസ്ഥകളെക്കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചുവെന്ന് കൂടിക്കാഴ്ചയുടെ വിശദവിവരങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് മെയ് 7 പുറത്തുവിട്ട ഒരു അറിയിപ്പിലൂടെ വത്തിക്കാൻ പ്രസ് ഓഫീസ് വ്യക്തമാക്കി. യുദ്ധങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്ന രാജ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ലെബനനും ഇറാനുമുൾപ്പെടെ ആഫ്രിക്കയിലും മധ്യപൂർവ്വദേശങ്ങളിലുമുള്ള ചില രാജ്യങ്ങളും ക്യൂബയും ഇടം പിടിച്ചുവെന്ന് പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. പരിശുദ്ധ സിംഹാസനവും പോളണ്ടും തമ്മിലുള്ള നല്ല ഉഭയകക്ഷി ബന്ധവും പൊതുസമൂഹത്തിൽ രാജ്യത്തെ കത്തോലിക്കാ സഭ നൽകുന്ന സംഭാവനകളും ചർച്ച ചെയ്ത് ലിയോ 14-ാമൻ പാപ്പയും പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഫ്രഞ്ചിഷെക് തുസ്കും. മെയ് 7 വ്യാഴാഴ്ച രാവിലെയാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. പോളണ്ടിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി, രാജ്യത്തെ പ്രാദേശിക കത്തോലിക്കാ സഭയും രാജ്യവുമായുള്ള ബന്ധം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ തലത്തിലും ധാർമ്മിക വിഷയങ്ങളിലുമുള്ള ഇടപെടലുകൾ എന്നിവയും ചർച്ചാവിഷയമായി. നിലവിലെ അന്താരാഷ്ട്ര സാമൂഹിക സ്ഥിതി, ഉക്രൈനിലെ സംഘർഷങ്ങൾ, യൂറോപ്യൻ യൂണിയനിൽ പോളണ്ടിനുള്ള സ്ഥാനം തുടങ്ങിയ വിഷയങ്ങളും ഇരു രാഷ്ട്രനേതൃത്വങ്ങളും വിചിന്തനം ചെയ്തു. എല്ലാത്തിന്റെയും അടിസ്ഥാനം പ്രാർത്ഥനയാണെന്നും ജപമാല പ്രാർത്ഥന മനുഷ്യജീവിതത്തിൽ എല്ലാം സാധ്യമാക്കുന്ന ചാലകശക്തിയാണെന്നും ലിയോ 14-ാമൻ പാപ്പ. താൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ 1-ാം വാർഷിക ദിനമായ മെയ് 8-ാം തീയതി തെക്കേ ഇറ്റലിയിലെ പോംപെയിലെ പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നടത്തിയ അജപാലന സന്ദർശനമധ്യേയാണ് പരിശുദ്ധപിതാവ് ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത്. പോംപെയിൽ വിശുദ്ധ ബർത്തുലോലോങ്കോ തുടക്കം കുറിച്ച ഉപവിപ്രവർത്തന കേന്ദ്രമായ സാല ട്രാപ്പനിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെ പരിശുദ്ധ പിതാവ് പ്രത്യേകം അഭിനന്ദിച്ചു. കർത്താവായ യേശുവിൽ വെളിപ്പെടുത്തപ്പെട്ടതും പരിശുദ്ധമറിയത്തിലൂടെ ലോകത്തിന് നൽകപ്പെട്ടതുമായ സ്നേഹത്തിന്റെ ദിവ്യശക്തിയിലൂടെ മാത്രമേ ലോകരക്ഷ സാധ്യമാകുകയുള്ളൂവെന്ന് ലിയോ 14-ാമൻ പാപ്പ. മെയ് 8-ാം തീയതി പോംപെയിലെ വിശുദ്ധ ജപമാല മാതാവിന്റെ ദേവാലയ ചത്തുരത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച അവസരത്തിൽ പരിശുദ്ധമറിയത്തിന്റെ സ്തോത്രഗീതത്തെ ആസ്പദമാക്കി നൽകിയ സുവിശേഷ സന്ദേശത്തിലാണ് പരിശുദ്ധ പിതാവ് ഇത്തരമൊരു ഉദ്ബോധനം നടത്തിയത്. വിശ്വാസം, സമാധാനം, കാരുണ്യം, ജപമാല എന്നിവയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നതായിരുന്നു പാപ്പായുടെ പ്രഭാഷണം. സഹകരണത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും കരുതലിന്റെയും മനോഭാവത്തോടെ ജീവിക്കാനും സഭയിലെ ജീവിക്കുന്ന ശിലകളെന്ന നിലയിൽ സാക്ഷ്യമേകാനും എല്ലാ ക്രൈസ്തവർക്കും, പ്രത്യേകിച്ച് പൌരോഹിത്യ സമർപ്പിത ജീവിതങ്ങളിലുള്ളവർക്ക് ചുമതലയും വിളിയുമുണ്ടെന്ന് ലിയോ 14-ാമൻ പാപ്പ. നേപ്പിൾസ് കത്തീഡ്രൽ ദേവാലയത്തിൽ മിത്രാന്മാർക്കും വൈദികർക്കും മറ്റ് സമർപ്പിതർക്കുമൊപ്പം നടത്തിയ കൂടിക്കാഴ്ചാ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സമർപ്പിത ജീവിതത്തിലുണ്ടാകേണ്ട മൂല്യങ്ങളെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. സമർപ്പിതരെന്ന നിലയിൽ മാത്രമല്ല ജ്ഞാനസ്നാനം ലഭിച്ചവർ എന്ന നിലയിലും ഐക്യമനോഭാവത്തോടെ വളരാനുള്ള വിളി നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അസമത്വങ്ങളും യുവജനമനുഭവിക്കുന്ന തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവയെ തരണം ചെയ്യാൻ വൈദികരും സമർപ്പിതരും അൽമായരും ഒരുമിച്ചു പരിശ്രമിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കും പാപ്പ വിരൽ ചൂണ്ടി. സമൂഹത്തിലെ പുളിമാവാകാനാണ് ക്രൈസ്തവർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി കേൾക്കാം ഭക്തിഗാനമാലിക.

ജീവിത സാഗരത്തിൽ മനുഷ്യജന്മങ്ങളാകുന്ന യാനങ്ങൾ കരകാണാതെ ഉഴലുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഏറെയാണ്. യുദ്ധവും ആക്രമണങ്ങളും തൽഫലമായി മരണങ്ങളും പട്ടിണിയും കുടിയിറക്കലുമെല്ലാം ജീവിതത്തിന്റെ അർത്ഥം പോലും മനുഷ്യന് നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടം. ഇപ്രകാരം ജീവിതത്തിന്റെ വേദനകളിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവിന്റെ സ്നേഹം എടുത്തു പറയുന്ന ഗീതങ്ങളാണ് ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. ആദ്യ ഗാനം, തകർന്ന് തളരുമ്പോൾ നെഞ്ചിലായി ഇടം നൽകും, തകരും നേരങ്ങളിൽ തഴുകിത്തലോടാൻ വരും ഹൃദയം മുഴുവൻ സ്നേഹമേ, സ്നേഹത്തിന്റെ നിറകുടമേ എന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ഗാനമാണ്. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം ലിബിൻസ് കറിയ.

ആരോടും പറയാത്ത ഒരുപാട് ദുഃഖങ്ങൾ ക്രൂശിൽ ഒളിപ്പിച്ചു ഞാൻ. അവസാനമായി ഹൃദയസ്പർശിയായ ഈ ഗാനം നമുക്ക് കേൾക്കാം. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഈ ഗാനം ആലപിക്കുന്നത് നാരായണി ഗോപൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ലോകത്ത് ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിച്ചും സമാധാനപൂർണമായ സഹവാസത്തിന് ആഹ്വാനം ചെയ്തും പത്രോസിന്റെ സിംഹാസനത്തിൽ ഒരു വർഷം പൂർത്തിയാക്കി ലിയോ 14-ാമൻ പാപ്പ. യുദ്ധ സംഘർഷനിബിഡമായ ഒരു അന്താരാഷ്ട്ര വ്യവസ്ഥിതിയിൽ ക്രിസ്തുവചനങ്ങളിൽ അടിസ്ഥാനമിട്ട സമാധാനത്തിന്റെ സന്ദേശമേകിയാണ് പരിശുദ്ധ പിതാവ് ഈയൊരു വർഷം പൂർത്തിയാക്കിയത്. മെച്ചപ്പെട്ട ഉഭയകക്ഷി ബന്ധവും ലോകസമാധാനവും ലക്ഷ്യമാക്കി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാട്ടി ലിയോ 14-ാമൻ പാപ്പയും അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ലോകത്ത് അമേരിക്ക കൂടി ഉൾപ്പെട്ട സംഘർഷങ്ങളും യുദ്ധങ്ങളും അരങ്ങേറുന്നതിന്റെ കൂടി പശ്ചാത്തലത്തിൽ പരിശുദ്ധപിതാവുമൊത്തുള്ള കൂടിക്കാഴ്ചയ്ക്കായി മെയ് 7 വ്യാഴാഴ്ച വത്തിക്കാനിലെത്തിയതായിരുന്നു മാർക്കോ റൂബിയോ. വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ വിവിധ ഓഫീസുകളിൽ നടന്ന കൂടിക്കാഴ്ചകളിൽ പരിശുദ്ധ സിംഹാസനവും അമേരിക്കയും തമ്മിലുള്ള നല്ല ഉഭയകക്ഷി ബന്ധം കൂടുതൽ വളർത്താനായുള്ള പൊതുവായ പരിശ്രമത്തിന്റെ ആവശ്യം എടുത്തുപറഞ്ഞ ഇരുനേതൃത്വങ്ങളും ദേശീയ, അന്തർദേശീയ, രാഷ്ട്രീയ, സാമൂഹിക അവസ്ഥകളെക്കുറിച്ചുള്ള തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചുവെന്ന് കൂടിക്കാഴ്ചയുടെ വിശദവിവരങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് മെയ് 7 പുറത്തുവിട്ട ഒരു അറിയിപ്പിലൂടെ വത്തിക്കാൻ പ്രസ് ഓഫീസ് വ്യക്തമാക്കി. യുദ്ധങ്ങളും സംഘർഷങ്ങളും നിലനിൽക്കുന്ന രാജ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളിൽ ലെബനനും ഇറാനുമുൾപ്പെടെ ആഫ്രിക്കയിലും മധ്യപൂർവ്വദേശങ്ങളിലുമുള്ള ചില രാജ്യങ്ങളും ക്യൂബയും ഇടം പിടിച്ചുവെന്ന് പരിശുദ്ധ സിംഹാസനം അറിയിച്ചു. പരിശുദ്ധ സിംഹാസനവും പോളണ്ടും തമ്മിലുള്ള നല്ല ഉഭയകക്ഷി ബന്ധവും പൊതുസമൂഹത്തിൽ രാജ്യത്തെ കത്തോലിക്കാസഭ നൽകുന്ന സംഭാവനകളും ചർച്ച ചെയ്ത് ലിയോ 14-ാമൻ പാപ്പയും പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ഫ്രഞ്ചിഷെക് തുസ്കും. മെയ് 7 വ്യാഴാഴ്ച രാവിലെയാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. പോളണ്ടിലെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി, രാജ്യത്തെ പ്രാദേശിക കത്തോലിക്കാസഭയും രാജ്യവുമായുള്ള ബന്ധം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ തലത്തിലും ധാർമ്മിക വിഷയങ്ങളിലുമുള്ള ഇടപെടലുകൾ എന്നിവയും ചർച്ചാവിഷയമായി. നിലവിലെ അന്താരാഷ്ട്ര സാമൂഹിക സ്ഥിതി, ഉക്രൈനിലെ സംഘർഷങ്ങൾ, യൂറോപ്യൻ യൂണിയനിൽ പോളണ്ടിനുള്ള സ്ഥാനം തുടങ്ങിയ വിഷയങ്ങളും ഇരു രാഷ്ട്രനേതൃത്വങ്ങളും വിചിന്തനം ചെയ്തു. എല്ലാത്തിന്റെയും അടിസ്ഥാനം പ്രാർത്ഥനയാണെന്നും ജപമാല പ്രാർത്ഥന മനുഷ്യജീവിതത്തിൽ എല്ലാം സാധ്യമാക്കുന്ന ചാലകശക്തിയാണെന്നും ലിയോ 14-ാമൻ പാപ്പ. താൻ മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ 1-ാം വാർഷിക ദിനമായ മെയ് 8-ാം തീയതി തെക്കേ ഇറ്റലിയിലെ പോംപെയിലെ പ്രസിദ്ധമായ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നടത്തിയ അജപാലന സന്ദർശനമധ്യേയാണ് പരിശുദ്ധപിതാവ് ജപമാല പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത്. പോംപെയിൽ വിശുദ്ധ ബർത്തുലോലോങ്കോ തുടക്കം കുറിച്ച ഉപവിപ്രവർത്തന കേന്ദ്രമായ സാല ട്രാപ്പനിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെ പരിശുദ്ധപിതാവ് പ്രത്യേകം അഭിനന്ദിച്ചു. കർത്താവായ യേശുവിൽ വെളിപ്പെടുത്തപ്പെട്ടതും പരിശുദ്ധമറിയത്തിലൂടെ ലോകത്തിന് നൽകപ്പെട്ടതുമായ സ്നേഹത്തിന്റെ ദിവ്യശക്തിയിലൂടെ മാത്രമേ ലോകരക്ഷ സാധ്യമാകുകയുള്ളൂവെന്ന് ലിയോ 14-ാമൻ പാപ്പ. മെയ് 8-ാം തീയതി പോംപെയിലെ വിശുദ്ധ ജപമാല മാതാവിന്റെ ദേവാലയ ചത്തുരത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച അവസരത്തിൽ പരിശുദ്ധമറിയത്തിന്റെ സ്തോത്രഗീതത്തെ ആസ്പദമാക്കി നൽകിയ സുവിശേഷ സന്ദേശത്തിലാണ് പരിശുദ്ധപിതാവ് ഇത്തരമൊരു ഉദ്ബോധനം നടത്തിയത്. വിശ്വാസം, സമാധാനം, കാരുണ്യം, ജപമാല എന്നിവയുടെ പ്രാധാന്യം ഊന്നിപ്പറയുന്നതായിരുന്നു പാപ്പായുടെ പ്രഭാഷണം. സഹകരണത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും കരുതലിന്റെയും മനോഭാവത്തോടെ ജീവിക്കാനും സഭയിലെ ജീവിക്കുന്ന ശിലകളെന്ന നിലയിൽ സാക്ഷ്യമേകാനും എല്ലാ ക്രൈസ്തവർക്കും, പ്രത്യേകിച്ച് പൌരോഹിത്യ സമർപ്പിത ജീവിതങ്ങളിലുള്ളവർക്ക് ചുമതലയും വിളിയുമുണ്ടെന്ന് ലിയോ 14-ാമൻ പാപ്പ. നേപ്പിൾസ് കത്തീഡ്രൽ ദേവാലയത്തിൽ മിത്രാന്മാർക്കും വൈദികർക്കും മറ്റ് സമർപ്പിതർക്കുമൊപ്പം നടത്തിയ കൂടിക്കാഴ്ചാ സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സമർപ്പിത ജീവിതത്തിലുണ്ടാകേണ്ട മൂല്യങ്ങളെക്കുറിച്ച് പാപ്പ ഓർമ്മിപ്പിച്ചത്. സമർപ്പിതരെന്ന നിലയിൽ മാത്രമല്ല, ജ്ഞാനസ്നാനം ലഭിച്ചവർ എന്ന നിലയിലും ഐക്യമനോഭാവത്തോടെ വളരാനുള്ള വിളി നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അസമത്വങ്ങളും യുവജനമനുഭവിക്കുന്ന തൊഴിലില്ലായ്മയും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ അവയെ തരണം ചെയ്യാൻ വൈദികരും സമർപ്പിതരും അൽമായരും ഒരുമിച്ചു പരിശ്രമിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കും പാപ്പ വിരൽ ചൂണ്ടി. സമൂഹത്തിലെ പുളിമാവാകാനാണ് ക്രൈസ്തവർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി കേൾക്കാം ഭക്തിഗാനമാലിക.

ജീവിത സാഗരത്തിൽ മനുഷ്യജന്മങ്ങളാകുന്ന യാനങ്ങൾ കരകാണാതെ ഉഴലുന്ന സാഹചര്യങ്ങൾ ഇന്ന് ഏറെയാണ്. യുദ്ധവും ആക്രമണങ്ങളും തൽഫലമായി മരണങ്ങളും പട്ടിണിയും കുടിയിറക്കലുമെല്ലാം ജീവിതത്തിന്റെ അർത്ഥം പോലും മനുഷ്യന് നഷ്ടപ്പെടുത്തുന്ന ഒരു കാലഘട്ടം. ഇപ്രകാരം ജീവിതത്തിന്റെ വേദനകളിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കർത്താവിന്റെ സ്നേഹം എടുത്തു പറയുന്ന ഗീതങ്ങളാണ് ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ഉൾച്ചേർത്തിരിക്കുന്നത്. ആദ്യ ഗാനം, തകർന്ന് തളരുമ്പോൾ നെഞ്ചിലായി ഇടം നൽകും, തകരും നേരങ്ങളിൽ തഴുകിത്തലോടാൻ വരും ഹൃദയം മുഴുവൻ സ്നേഹമേ, സ്നേഹത്തിന്റെ നിറകുടമേ എന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ഗാനമാണ്. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം ലിബിൻസ് കറിയ.

ജോബി കാവാലത്തിന്റെ വരികൾക്ക് ജോജി ജോൺസ് സംഗീതം നിർവഹിച്ച ഗാനമാണ് അടുത്തത്. ആലാപനം സൂര്യനാരായണൻ.

ആരോടും പറയാത്ത ഒരുപാട് ദുഃഖങ്ങൾ ക്രൂശിൽ ഒളിപ്പിച്ചു ഞാൻ. അവസാനമായി ഹൃദയസ്പർശിയായ ഈ ഗാനം നമുക്ക് കേൾക്കാം. ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഈ ഗാനം ആലപിക്കുന്നത് നാരായണി ഗോപൻ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. സമൂഹത്തിൽ സമാധാനം വേരുറയ്ക്കണമെങ്കിൽ അത് മനുഷ്യഹൃദയത്തിൽ ഉത്ഭവിച്ച് ബന്ധങ്ങളിലൂടെ വളരണം. പാപ്പ. നേപ്പിൾസ് നഗരത്തിന്റെ മനോഹാരിത എടുത്തു പറഞ്ഞുകൊണ്ടും നഗരത്തിൽ തനിക്ക് ലഭിച്ച ഊഷ്മളമായ സ്വാഗതത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുമാണ് ലിയോ 14 പാപ്പ താൻ പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ 1 വാർഷിക ദിനമായ മെയ് മാസം 8 നേപ്പിൾസിലെ പൌരന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയ അവസരത്തിൽ നൽകിയ സന്ദേശം ആരംഭിച്ചത്. ഇത്രയധികം മനോഹാരിതയുണ്ടെങ്കിലും മുറിവുകൾ, ദാരിദ്ര്യം, ഭയം എന്നിവയും ഈ സ്ഥലത്ത് അന്യമല്ലെന്നും അതിനാൽ യേശു വാഗ്ദാനം ചെയ്യുന്ന ആ അടുപ്പം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ നേപ്പിൾസ് നഗരത്തിനും ആവശ്യമാണെന്നും പാപ്പ പറഞ്ഞു. എന്നാൽ ഒരു തരത്തിലുള്ള നിരുത്സാഹത്തിനും വശംവദരാകാത്ത ഒരു ജനതയാണ് നേപ്പിൾസിൽ ഉള്ളതെന്നും അതിനാൽ തിന്മയോടുള്ള ഭയത്തിന് പകരം നന്മയുടെ ധൈര്യത്തിൽ, നിസ്സംഗതയ്ക്ക് പകരം മുറിവുകൾ സുഖപ്പെടുത്തുന്നതിൽ യാത്ര പുനരാരംഭിക്കുവാൻ ആവശ്യമായവയെ അന്വേഷിക്കണമെന്നും പാപ്പ പറഞ്ഞു. സാമ്പത്തിക ചലനാത്മകതയുമായി പൊരുത്തപ്പെടുവാൻ കഴിയാത്ത ഒരു സാമൂഹിക വിഭജനം നാടകീയമായ ഒരു വിരോധാഭാസമായി നേപ്പിൾസിൽ തുടരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച പാപ്പ വരുമാന അസമത്വം, മോശം തൊഴിൽ സാധ്യതകൾ, മതിയായ ഘടനകളുടെയും സേവനങ്ങളുടെയും അഭാവം, കുറ്റകൃത്യങ്ങളുടെ വ്യാപകമായ പ്രവർത്തനം, തൊഴിലില്ലായ്മയുടെ അവസ്ഥ, സ്കൂൾ കൊഴിഞ്ഞുപോക്ക്, നിരവധി ആളുകളുടെ ജീവിതത്തെ ഭാരപ്പെടുത്തുന്ന മറ്റു സാഹചര്യങ്ങൾ എന്നിവയാണ് പ്രധാന പ്രശ്നങ്ങളെന്നും അടിവരയിട്ടു. നേപ്പിൾസിനെ സാംസ്കാരികവും മതാന്തര സംവാദത്തിനുമുള്ള ഒരു വേദിയാക്കി മാറ്റുവാനുള്ള ഉത്തരവാദിത്തം സഭാസമൂഹത്തിനും പൗരസമൂഹത്തിനും ഉണ്ടെന്നതും പാപ്പ എടുത്തു പറഞ്ഞു. കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നതിൽ നേപ്പിൾസ് നഗരം വഹിക്കുന്ന പങ്കിനെയും അടിവരയിട്ട് പറഞ്ഞ പാപ്പ ഇതിനായി യുവജനങ്ങളെയും മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നും ആഹ്വാനം ചെയ്തു. ഫുട്ബോൾ കളിക്കാർ ഉത്തരവാദിത്വപൂർണമായ മാതൃക നൽകണം പാപ്പ. ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള ഫുട്ബോൾ ടീം അംഗങ്ങൾക്ക് ലിയോ 14 പാപ്പ മെയ് മാസം 9 ശനിയാഴ്ച വത്തിക്കാനിൽ വെച്ച് കൂടിക്കാഴ്ച അനുവദിച്ചു. തദവസരത്തിൽ പാപ്പ ഒരു ഹ്രസ്വ സന്ദേശവും നൽകി. ടീം അംഗങ്ങളെ സ്വീകരിക്കുന്നതിൽ തനിക്കുള്ള സന്തോഷം അദ്ദേഹം പങ്കുവച്ചു. പ്രതിബദ്ധത, കൂട്ടായ്മ, അച്ചടക്കം, സ്ഥിരോത്സാഹം എന്നീ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ആവേശകരവും ബുദ്ധിമുട്ടുള്ളതുമായ നിമിഷങ്ങളിൽ നിരുത്സാഹപ്പെടാതെ മുൻപോട്ടു പോകുവാൻ ഒരു ടീം എന്ന നിലയിൽ ഏവർക്കും സാധിച്ചുവെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഇത് യുവാക്കൾക്ക് വലിയ ഒരു സന്ദേശം നൽകുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. അനുകരിക്കേണ്ട മാതൃകകളായി, നായകന്മാരായി കളിക്കാരെ അവർ പ്രതിഷ്ഠിക്കുമ്പോൾ പ്രകടനത്തിനുമപ്പുറമുള്ള ഒരു ഉത്തരവാദിത്തം ഓർമ്മപ്പെടുത്തുന്നുവെന്നും അത് കായിക താരങ്ങളെന്ന നിലയിൽ മൂല്യങ്ങളുടെ സാക്ഷികളാകുവാൻ ഏവരെയും ക്ഷണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. മതസൗഹാർദ്ദവും സാഹോദര്യവും മുഴുവൻ മനുഷ്യരാശിക്കും വിലപ്പെട്ട സമ്പത്താണ് പാപ്പ. സമാധാനപരവും സാഹോദര്യപരവുമായ ഒരു സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കത്തോലിക്കാ സഭയുടെയും ഇസ്ലാം മതത്തിന്റെയും പ്രതിബദ്ധതയുടെയും സൗഹൃദത്തിന്റെയും സുപ്രധാന പ്രകടനമാണ് സെനഗലിലെ മുസ്ലിം സമൂഹത്തിന്റെ തലവന്മാരുടെയും പ്രതിനിധികളുടെയും സംഘവുമായുള്ള കൂടിക്കാഴ്ചയെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. മതസൗഹാർദ്ദവും സാഹോദര്യവും മുഴുവൻ മനുഷ്യരാശിക്കും വിലപ്പെട്ട സമ്പത്താണെന്നും നിർഭാഗ്യവശാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സായുധ സംഘട്ടനങ്ങൾ തുടരുന്നത് ഗുരുതരമായ മാനുഷിക പോരായ്മകളിലേക്കും ആഴത്തിലുള്ള അസമത്വങ്ങളിലേക്കും നയിക്കുന്നുവെന്നും പാപ്പ എടുത്തു പറഞ്ഞു. സൈനികമോ സാമ്പത്തികമോ രാഷ്ട്രീയമോ ആയ ആവശ്യങ്ങൾക്കായി ദൈവനാമത്തിന്റെ ഉപകരണവൽക്കരണത്തെ നിരസിക്കണമെന്നും ദുരിതമനുഭവിക്കുന്ന എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും പിന്തുണ നൽകണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ദുർബലരായ ആളുകളെ സംരക്ഷിക്കുക എന്നത് പ്രഥമമായി നീതിയുടെ പ്രശ്നമാണ് പാപ്പ. സഹേൽ മേഖലയിലെ 9 രാജ്യങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സഹേലിനായുള്ള ജോൺ പോൾ 2 ഫൗണ്ടേഷൻ അംഗങ്ങളുമായി ലിയോ 14 പാപ്പ കൂടിക്കാഴ്ച നടത്തുകയും സന്ദേശം നൽകുകയും ചെയ്തു. റോമൻ കൂരിയയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ പാപ്പ അഭിനന്ദിച്ചു. ഫൗണ്ടേഷന്റെ യാത്രയിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും പ്രതീക്ഷ കൈവിടാതെയും നവമായ പ്രതിബദ്ധതയോടെയും അംഗങ്ങളേവരും ഒരുമിച്ച് ഒരേ മനോഭാവത്തോടെ മുൻപോട്ടു പോകുവാനും പാപ്പ ആഹ്വാനം ചെയ്തു. വാറങ്കൽ രൂപതയ്ക്ക് പുതിയ അധ്യക്ഷൻ. ഹൈദരാബാദ് അതിരൂപതയുടെ കീഴിലുള്ള വാറങ്കൽ രൂപതയുടെ പുതിയ അധ്യക്ഷനായി മോൺസിഞ്ഞോർ വിജയപോൾ റെഡ്ഡി ദുങ്കിപ്പുടിയെ ലിയോ 14 മേൽപ്പാപ്പ നിയമിച്ചു. മെയ് മാസം 9 തീയതി ശനിയാഴ്ചയാണ് ഇതു സംബന്ധിച്ച നിയമന ഉത്തരവ് വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം പെസഹാക്കാലം 6 ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ അടിസ്ഥാനമാക്കിയ വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 15 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. യേശുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, ലോകത്തിന്റെ രക്ഷയ്ക്കായി പിതാവയച്ച രക്ഷകനായ സ്നേഹമായ ക്രിസ്തു തന്റെ ഇഹലോക ജീവിതത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നുവരുമ്പോൾ തനിക്കൊപ്പമുള്ള തന്നെ പിന്തുടർന്ന മനുഷ്യരെ അനാഥരായിവിട്ടല്ല കടന്നുപോകുന്നത്. മറ്റ് സുവിശേഷങ്ങളിലെന്ന പോലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിലും ഈയൊരു ചിന്ത നമുക്ക് വളരെ വ്യക്തമായി കാണാനാകും. പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും അടുത്തറിയാൻ സഹായിക്കുന്ന, നമ്മോടുകൂടെ എന്നും വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമായി നമുക്ക് ക്രിസ്തുവിനെ ഇവിടെ കാണാം. മരണത്തിനുമപ്പുറം തുടരുന്ന സ്നേഹത്തിന്റെ അടയാളമായാണ് യേശു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നത്. ഗ്രീക്ക് ഭാഷയിൽ പരക്ലെത്തോസ് എന്ന വാക്കിന് അഭിഭാഷകൻ, മധ്യസ്ഥൻ, സഹായകൻ എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ യോഹന്നാൻ തന്റെ സുവിശേഷത്തിലൂടെ അവതരിപ്പിക്കുന്ന പരക്ലെത്തോസിന് അധ്യാപകൻ, സാക്ഷി, അഭിഭാഷകൻ എന്നീ അർത്ഥങ്ങളാണ് കൂടുതൽ ചേരുക. യേശു പഠിപ്പിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന, ലോകത്ത് രക്ഷകന് സാക്ഷ്യമേകുന്ന, ലോകത്ത് വസിക്കുന്ന ക്രിസ്തുശിഷ്യർക്ക് വേണ്ടി മധ്യസ്ഥ്യം വഹിക്കുന്ന, ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ ഒരു തുടർച്ചയായി ലോകത്ത് തുടരുന്ന ദൈവിക സാന്നിധ്യം എന്ന നിലയിലാണ് യോഹന്നാൻ പരിശുദ്ധാത്മാവിനെ നമുക്കു മുന്നിൽ വരച്ചുകാട്ടുക. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ നിൽക്കുന്ന, മനുഷ്യർക്കായി സംസാരിക്കുന്ന, അവരെ നേർവഴിയെ നടക്കാൻ സഹായിക്കുന്ന ഒരുവൻ എന്ന നിലയിൽ, പരിശുദ്ധാത്മാവിനെ ഒരു സഹായകൻ എന്ന നിലയിലാണ് യേശു തന്റെ ശിഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. കൂടെ വസിക്കുന്ന എമ്മാനുവേലായ ദൈവം തന്റെ പീഡാനുഭവങ്ങളും മരണ ഉദ്ധാനങ്ങളും മുന്നിൽ കണ്ട് തന്നെ പിന്തുടരുന്നവർക്ക് എന്നും കൂടെ വസിക്കുന്ന ഒരു സഹായകനെ നൽകുന്നു. പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ ദൈവസ്നേഹത്തിന്റെ അടയാളമാണ്. പിതാവായ ദൈവം സകല ജനത്തിന്റെയും രക്ഷയ്ക്കായി അയച്ച മധ്യസ്ഥനാണ് ക്രിസ്തുവെങ്കിൽ, ആ ക്രിസ്തു പിതാവിനോട് മാധ്യസ്ഥ്യം അപേക്ഷിച്ചു നൽകിയ സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഈയൊരർത്ഥത്തിൽ ദൈവസ്നേഹം വിളിച്ചോതുന്ന രണ്ടാമത്തെ സഹായകനാണ് നമുക്കുവേണ്ടി അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ്. വെറുമൊരു ശക്തിയോ സഹായകനോ അഭിഭാഷകനോ അല്ല, പരിശുദ്ധ ത്രിത്വത്തിന്റെ ഭാഗമായ ഒരു വ്യക്തി കൂടിയാണ് പരിശുദ്ധാത്മാവ്. പുത്രന്റെ അപേക്ഷയിൽ പിതാവ് അയയ്ക്കുന്ന സഹായകൻ. യേശുവിന്റെ ഈയൊരു വാഗ്ദാനം അവന്റെ മരണ ഉത്ഥാനങ്ങൾക്കു ശേഷം യഥാർത്ഥത്തിൽ പൂർത്തിയാകുന്നുണ്ടെന്ന് നാം സുവിശേഷങ്ങളിൽ വായിച്ചറിയുന്നുണ്ട്. യേശു പിതാവിന്റെ പക്കലേക്ക് തിരികെ പോകുന്നതുമായി ബന്ധപ്പെട്ടു നടക്കുന്ന സംഭവങ്ങളിൽ പരിശുദ്ധ അമ്മയുടെയും ശിഷ്യരുടെയും മേൽ ആവസിച്ച പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സുവിശേഷങ്ങൾ സാക്ഷ്യം നൽകുന്നുണ്ട്. എല്ലാം വെളിവാക്കുന്ന, യേശുവിനെ വ്യക്തമായി മനസ്സിലാക്കിത്തരുന്ന, ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് മനുഷ്യരുടെ ഹൃദയങ്ങളെ തുറക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്. യേശുവിന്റെ സനാതനമൂല്യങ്ങളുള്ള പ്രബോധനങ്ങൾ മനുഷ്യഹൃദയങ്ങളിൽ പ്രോജ്വലിപ്പിക്കാൻ ദൈവം നൽകുന്ന അനുഗ്രഹവും തുണയുമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത ക്രിസ്തു ലോകത്തിന്റെ ചിന്താഗതികൾ എപ്പോഴും വിശ്വാസജീവിതവുമായി യോജിച്ചു പോകുന്നവയാകണമെന്നില്ല എന്ന് തന്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നതും ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണാം. പരിശുദ്ധാത്മാവിനെ, സത്യാത്മാവിനെ അറിയാത്ത, സ്വീകരിക്കാൻ കഴിയാത്ത ഒരു ലോകം. ഉദ്ധിതനായ ക്രിസ്തുവിനെ കാണാൻ കഴിയാത്ത ഒരു ലോകം. ജീവിക്കുന്ന ദൈവത്തെ അറിയാനോ തിരിച്ചറിയാനോ കഴിയാത്ത വിശ്വാസരഹിതമായ ഒരു ലോകം. ആ ഒരു ലോകത്ത് തുടരുന്ന തന്റെ ശിഷ്യർക്കും തന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവർക്കും ദൈവം നൽകുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഇവിടെയാണ് പരിശുദ്ധാത്മാവിനെ സഹായകനായി നൽകുമെന്ന യേശുവിന്റെ വാഗ്ദാനത്തിന്റെ പ്രസക്തിയേറുന്നത്. ലോകത്തിലായിരിക്കുന്ന ഓരോ മനുഷ്യനും ക്രിസ്തുവിന്റെ കൽപ്പനകളറിഞ്ഞ് അവ പാലിക്കാൻ പരിശ്രമിക്കുന്നവർക്ക്, അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പരിശുദ്ധ ത്രിത്വത്തിന്റെ ആവാസമാണ് ദൈവപുത്രൻ വാഗ്ദാനം ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 18 21 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തെ അറിയാതെയും അറിഞ്ഞിട്ടും അവനെ സ്വീകരിക്കാതെയും അവന്റെ കൽപ്പനകൾ പാലിക്കാതെയും ജീവിക്കുന്ന ഒരു ലോകത്തോട് ക്രൈസ്തവ സാക്ഷ്യം വിളിച്ചു പറയാൻ വിളിക്കപ്പെട്ട ജീവിതങ്ങളാണ് നമ്മൾ ഓരോരുത്തരുടേതും. കൂദാശകളിലൂടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും സ്നേഹവും ഉള്ളിൽ പേറുന്ന ഭാഗ്യമുള്ള ജീവിതങ്ങളാണ് നമ്മുടേത്. നമ്മെ ഉപേക്ഷിക്കാത്ത, അനാഥരായി വിടാത്ത ഒരു ദൈവത്തെയാണ് സുവിശേഷങ്ങളും കൂദാശകളും ക്രൈസ്തവ വിശ്വാസവും സഭാപ്രബോധനങ്ങളും നമുക്ക് അനുഭവവേദ്യമാക്കിയിട്ടുള്ളത്. ഈ ത്രിയേക ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട്, പ്രത്യേകമായി വിളിക്കപ്പെട്ട്, തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരായ നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു കടമകൾ: ക്രിസ്തുവിന്റെ ഉദ്ബോധനങ്ങൾ അനുസരിച്ച്, ദൈവകൽപ്പനകൾ പാലിച്ച്, ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം ജീവിക്കുക എന്നതും, ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന, രക്ഷയുടെ മാർഗത്തിലൂടെ അവരെ നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ ലോകത്തിനു മുന്നിൽ ക്രൈസ്തവ ജീവിതത്തിനു ചേർന്ന പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും സാക്ഷ്യപ്പെടുത്തുക എന്നതുമാണ്. വിശുദ്ധ പത്രോസ് തന്റെ 1 3:15 വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. നിർമ്മലമായ മനസാക്ഷിയോടെ ജീവിച്ച് ജീവിതം കൊണ്ട് ക്രിസ്തുവിന് പരിശുദ്ധാത്മാവ് നൽകുന്ന ഉൾബലത്താൽ സാക്ഷ്യം നൽകുവാൻ തക്ക വിധത്തിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 8:17 പത്രോസും യോഹന്നാനും സമരിയാക്കാരുടെ മേൽ കൈകൾ വച്ച് അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന സംഭവം നാം കാണുന്നുണ്ട്. ജ്ഞാനസ്നാനം വഴി, മറ്റു കൂദാശകൾ വഴി ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുന്ന, പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യം ഉള്ളിൽ പേറുന്ന നമുക്കും ഈ ലോകത്തിനു മുഴുവൻ രക്ഷകനായി വന്ന ക്രിസ്തുവിനും സ്നേഹപിതാവായ ദൈവത്തിനും സഹായകനായ നമ്മെ യഥാർത്ഥ സത്യത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിനും സാക്ഷികളാകാൻ, ദൈവകൽപ്പനകൾ പാലിക്കുന്ന യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കുന്ന വ്യക്തികളാകാൻ വേണ്ട അനുഗ്രഹത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ പ്രഥമ ശിഷ്യയും അപ്പസ്തോലന്മാർക്കൊപ്പം ക്രൈസ്തവ വിശ്വാസത്തിന്റെ പാതയിൽ നമുക്ക് മാതൃകയും തുണയുമായ പരിശുദ്ധ അമ്മ നമുക്കുവേണ്ടി മാധ്യസ്ഥ്യം വഹിക്കട്ടെ. ദൈവം നമ്മെ തന്റെ വിശ്വസ്ത സ്നേഹിതരും പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് സ്വജീവിതങ്ങൾ കൊണ്ട് ശക്തമായ സാക്ഷ്യം നൽകുന്ന, ദൈവസാന്നിധ്യം ഉള്ളിൽ പേറുന്ന യഥാർത്ഥ ക്രൈസ്തവരുമായി ജീവിക്കുവാൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ലത്തീൻ ആരാധനാക്രമപ്രകാരം പെസഹാകാലം 6 തിരുവചന വായനകളെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. CMC സമൂഹാംഗമായ സിസ്റ്റർ ഏഞ്ചൽ എലിസബത്ത് രചനയും സംഗീതവും നിർവഹിച്ച പരിശുദ്ധാത്മാവിനോടുള്ള ഒരു പ്രാർത്ഥനാ ഗാനമാണ് അടുത്തത്. CMC സമൂഹാംഗങ്ങളായ സിസ്റ്റർ ആഞ്ചീസ, ഏഞ്ചൽ എലിസബത്ത്, ലിസ്മരിയ എന്നിവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന്റെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. സമൂഹത്തിൽ സമാധാനം വേരുറയ്ക്കണമെങ്കിൽ അത് മനുഷ്യഹൃദയത്തിൽ ഉത്ഭവിച്ച് ബന്ധങ്ങളിലൂടെ വളരണം. പാപ്പ. നേപ്പിൾസ് നഗരത്തിന്റെ മനോഹാരിത എടുത്തു പറഞ്ഞുകൊണ്ടും നഗരത്തിൽ തനിക്ക് ലഭിച്ച ഊഷ്മളമായ സ്വാഗതത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുമാണ് ലിയോ 14 പാപ്പ താൻ പത്രോസിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ 1 വാർഷിക ദിനമായ മെയ് മാസം 8 നേപ്പിൾസിലെ പൌരന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയ അവസരത്തിൽ നൽകിയ സന്ദേശം ആരംഭിച്ചത്. ഇത്രയധികം മനോഹാരിതയുണ്ടെങ്കിലും മുറിവുകൾ, ദാരിദ്ര്യം, ഭയം എന്നിവയും ഈ സ്ഥലത്ത് അന്യമല്ലെന്നും അതിനാൽ യേശു വാഗ്ദാനം ചെയ്യുന്ന ആ അടുപ്പം എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ നേപ്പിൾസ് നഗരത്തിനും ആവശ്യമാണെന്നും പാപ്പ പറഞ്ഞു. എന്നാൽ ഒരു തരത്തിലുള്ള നിരുത്സാഹത്തിനും വശംവദരാകാത്ത ഒരു ജനതയാണ് നേപ്പിൾസിൽ ഉള്ളതെന്നും അതിനാൽ തിന്മയോടുള്ള ഭയത്തിന് പകരം

0: എന്നിവയാണ് പ്രധാന പ്രശ്നങ്ങളെന്നും അടിവരയിട്ടു. നേപ്പിൾസിനെ സാംസ്കാരികവും മതാന്തര സംവാദത്തിനുമുള്ള ഒരു വേദിയാക്കി മാറ്റുവാനുള്ള ഉത്തരവാദിത്തം സഭാസമൂഹത്തിനും പൗരസമൂഹത്തിനും ഉണ്ടെന്നതും പാപ്പ എടുത്തു പറഞ്ഞു. കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും സ്വാഗതം ചെയ്യുന്നതിൽ നേപ്പിൾസ് നഗരം വഹിക്കുന്ന പങ്കിനെയും അടിവരയിട്ട് പറഞ്ഞ പാപ്പ ഇതിനായി യുവജനങ്ങളെയും മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്നും ആഹ്വാനം ചെയ്തു. ഫുട്ബോൾ കളിക്കാർ ഉത്തരവാദിത്വപൂർണമായ മാതൃക നൽകണം പാപ്പ. ഇറ്റലിയിലെ മിലാനിൽ നിന്നുള്ള ഫുട്ബോൾ ടീം അംഗങ്ങൾക്ക് ലിയോ 14-ാമൻ പാപ്പ മെയ് മാസം 9-ാം തീയതി ശനിയാഴ്ച വത്തിക്കാനിൽ വെച്ച് കൂടിക്കാഴ്ച അനുവദിച്ചു. തദവസരത്തിൽ പാപ്പ ഒരു ഹ്രസ്വ സന്ദേശവും നൽകി. ടീം അംഗങ്ങളെ സ്വീകരിക്കുന്നതിൽ തനിക്കുള്ള സന്തോഷം അദ്ദേഹം പങ്കുവച്ചു. പ്രതിബദ്ധത, കൂട്ടായ്മ, അച്ചടക്കം, സ്ഥിരോത്സാഹം എന്നീ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ആവേശകരവും ബുദ്ധിമുട്ടുള്ളതുമായ നിമിഷങ്ങളിൽ നിരുത്സാഹപ്പെടാതെ മുൻപോട്ടു പോകുവാൻ ഒരു ടീം എന്ന നിലയിൽ ഏവർക്കും സാധിച്ചുവെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഇത് യുവാക്കൾക്ക് വലിയ ഒരു സന്ദേശം നൽകുന്നുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. അനുകരിക്കേണ്ട മാതൃകകളായി നായകന്മാരായി കളിക്കാരെ അവർ പ്രതിഷ്ഠിക്കുമ്പോൾ പ്രകടനത്തിനുമപ്പുറമുള്ള ഒരു ഉത്തരവാദിത്തം ഓർമ്മപ്പെടുത്തുന്നുവെന്നും അത് കായിക താരങ്ങളെന്ന നിലയിൽ മൂല്യങ്ങളുടെ സാക്ഷികളാകുവാൻ ഏവരെയും ക്ഷണിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. മതസൗഹാർദ്ദവും സാഹോദര്യവും മുഴുവൻ മനുഷ്യരാശിക്കും വിലപ്പെട്ട സമ്പത്താണ് പാപ്പ. സമാധാനപരവും സാഹോദര്യപരവുമായ ഒരു സമൂഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കത്തോലിക്ക സഭയുടെയും ഇസ്ലാം മതത്തിന്റെയും പ്രതിബദ്ധതയുടെയും സൗഹൃദത്തിന്റെയും സുപ്രധാന പ്രകടനമാണ് സെനഗലിലെ മുസ്ലിം സമൂഹത്തിന്റെ തലവന്മാരുടെയും പ്രതിനിധികളുടെയും സംഘവുമായുള്ള കൂടിക്കാഴ്ചയെന്ന് എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. മതസൗഹാർദ്ദവും സാഹോദര്യവും മുഴുവൻ മനുഷ്യരാശിക്കും വിലപ്പെട്ട സമ്പത്താണെന്നും നിർഭാഗ്യവശാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സായുധ സംഘട്ടനങ്ങൾ തുടരുന്നത് ഗുരുതരമായ മാനുഷിക പോരായ്മകളിലേക്കും ആഴത്തിലുള്ള അസമത്വങ്ങളിലേക്കും നയിക്കുന്നുവെന്നും പാപ്പ എടുത്തു പറഞ്ഞു. സൈനികമോ സാമ്പത്തികമോ രാഷ്ട്രീയമോ ആയ ആവശ്യങ്ങൾക്കായി ദൈവനാമത്തിന്റെ ഉപകരണവൽക്കരണത്തെ നിരസിക്കണമെന്നും ദുരിതമനുഭവിക്കുന്ന എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും പിന്തുണ നൽകണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു. ദുർബലരായ ആളുകളെ സംരക്ഷിക്കുക എന്നത് പ്രഥമമായി നീതിയുടെ പ്രശ്നമാണ് പാപ്പ. സഹേൽ മേഖലയിലെ 9 രാജ്യങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുള്ള സഹേലിനായുള്ള ജോൺ പോൾ 2-ാമൻ ഫൗണ്ടേഷൻ അംഗങ്ങളുമായി ലിയോ 14-ാമൻ പാപ്പ കൂടിക്കാഴ്ച നടത്തുകയും സന്ദേശം നൽകുകയും ചെയ്തു. റോമൻ കൂരിയയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളെ പാപ്പ അഭിനന്ദിച്ചു. ഫൗണ്ടേഷന്റെ യാത്രയിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുമെങ്കിലും പ്രതീക്ഷ കൈവിടാതെയും നവമായ പ്രതിബദ്ധതയോടെയും അംഗങ്ങളേവരും ഒരുമിച്ച് ഒരേ മനോഭാവത്തോടെ മുൻപോട്ടു പോകുവാനും പാപ്പ ആഹ്വാനം ചെയ്തു. വാറങ്കൽ രൂപതയ്ക്ക് പുതിയ അധ്യക്ഷൻ. ഹൈദരാബാദ് അതിരൂപതയുടെ കീഴിലുള്ള വാറങ്കൽ രൂപതയുടെ പുതിയ അധ്യക്ഷനായി മോൺസിഞ്ഞോർ വിജയപോൾ റെഡ്ഡി ദുങ്കിപ്പുടിയെ ലിയോ 14-ാമൻ പാപ്പ നിയമിച്ചു. മെയ് മാസം 9-ാം തീയതി ശനിയാഴ്ചയാണ് ഇതു സംബന്ധിച്ച നിയമന ഉത്തരവ് വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: അടുത്തതായി സുവിശേഷ പരിചിന്തനം കേൾക്കാം. ലത്തീൻ ആരാധനാക്രമപ്രകാരം പെസഹാക്കാലം 6-ാം ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ അടിസ്ഥാനമാക്കിയ വചനവിചിന്തനമാണ് ഇന്നത്തെ സുവിശേഷ പരിചിന്തനത്തിൽ നാം ശ്രവിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. യേശുവിനാൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരീ സഹോദരന്മാരെ, ലോകത്തിന്റെ രക്ഷയ്ക്കായി പിതാവയച്ച രക്ഷകനായ സ്നേഹമായ ക്രിസ്തു തന്റെ ഇഹലോക ജീവിതത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നുവരുമ്പോൾ തനിക്കൊപ്പമുള്ള തന്നെ പിന്തുടർന്ന മനുഷ്യരെ അനാഥരായി വിട്ടല്ല കടന്നുപോകുന്നത്. മറ്റ് സുവിശേഷങ്ങളിലെന്ന പോലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലും ഈയൊരു ചിന്ത നമുക്ക് വളരെ വ്യക്തമായി കാണാനാകും. പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവിനെയും അടുത്തറിയാൻ സഹായിക്കുന്ന, നമ്മോടുകൂടെ എന്നും വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമായി നമുക്ക് ക്രിസ്തുവിനെ ഇവിടെ കാണാം. മരണത്തിനുമപ്പുറം തുടരുന്ന സ്നേഹത്തിന്റെ അടയാളമായാണ് യേശു പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുന്നത്. ഗ്രീക്ക് ഭാഷയിൽ പരക്ലെത്തോസ് എന്ന വാക്കിന് അഭിഭാഷകൻ, മധ്യസ്ഥൻ, സഹായകൻ എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ യോഹന്നാൻ തന്റെ സുവിശേഷത്തിലൂടെ അവതരിപ്പിക്കുന്ന പരക്ലെത്തോസിന് അധ്യാപക

അഭിഭാഷകൻ, സാക്ഷി, അഭിഭാഷകൻ എന്നീ അർത്ഥങ്ങളാണ് കൂടുതൽ ചേരുക. യേശു പഠിപ്പിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന, ലോകത്ത് രക്ഷകന് സാക്ഷ്യമേകുന്ന, ലോകത്ത് വസിക്കുന്ന ക്രിസ്തുശിഷ്യർക്ക് വേണ്ടി മധ്യസ്ഥ്യം വഹിക്കുന്ന, ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിന്റെ ഒരു തുടർച്ചയായി ലോകത്ത് തുടരുന്ന ദൈവിക സാന്നിധ്യം എന്ന നിലയിലാണ് യോഹന്നാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് മുന്നിൽ വരച്ചുകാട്ടുക. ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ നിൽക്കുന്ന, മനുഷ്യർക്കായി സംസാരിക്കുന്ന, അവരെ നേർവഴിയെ നടക്കാൻ സഹായിക്കുന്ന ഒരുവൻ എന്ന നിലയിൽ, പരിശുദ്ധാത്മാവിനെ ഒരു സഹായകൻ എന്ന നിലയിലാണ് യേശു തന്റെ ശിഷ്യർക്ക് വാഗ്ദാനം ചെയ്യുന്നത്. കൂടെ വസിക്കുന്ന എമ്മാനുവേലായ ദൈവം തന്റെ പീഡാനുഭവങ്ങളും മരണ ഉദ്ധാനങ്ങളും മുന്നിൽ കണ്ട് തന്നെ പിന്തുടരുന്നവർക്ക് എന്നും കൂടെ വസിക്കുന്ന ഒരു സഹായകനെ നൽകുന്നു. പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ ദൈവസ്നേഹത്തിന്റെ അടയാളമാണ്. പിതാവായ ദൈവം സകല ജനത്തിന്റെയും രക്ഷയ്ക്കായി അയച്ച മധ്യസ്ഥനാണ് ക്രിസ്തുവെങ്കിൽ, ആ ക്രിസ്തു പിതാവിനോട് മാധ്യസ്ഥ്യം അപേക്ഷിച്ചു നൽകിയ സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഈയൊരർത്ഥത്തിൽ ദൈവസ്നേഹം വിളിച്ചോതുന്ന രണ്ടാമത്തെ സഹായകനാണ് നമുക്കുവേണ്ടി അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ്. വെറുമൊരു ശക്തിയോ സഹായകനോ അഭിഭാഷകനോ അല്ല, പരിശുദ്ധ ത്രിത്വത്തിന്റെ ഭാഗമായ ഒരു വ്യക്തി കൂടിയാണ് പരിശുദ്ധാത്മാവ്. പുത്രന്റെ അപേക്ഷയിൽ പിതാവ് അയക്കുന്ന സഹായകൻ. യേശുവിന്റെ ഈയൊരു വാഗ്ദാനം അവന്റെ മരണ ഉത്ഥാനങ്ങൾക്കു ശേഷം യഥാർത്ഥത്തിൽ പൂർത്തിയാകുന്നുണ്ടെന്ന് നാം സുവിശേഷങ്ങളിൽ വായിച്ചറിയുന്നുണ്ട്. യേശു പിതാവിന്റെ പക്കലേക്ക് തിരികെ പോകുന്നതുമായി ബന്ധപ്പെട്ടു നടക്കുന്ന സംഭവങ്ങളിൽ പരിശുദ്ധ അമ്മയുടെയും ശിഷ്യരുടെയും മേൽ ആവസിച്ച പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സുവിശേഷങ്ങൾ സാക്ഷ്യം നൽകുന്നുണ്ട്. എല്ലാം വെളിവാക്കുന്ന, യേശുവിനെ വ്യക്തമായി മനസ്സിലാക്കിത്തരുന്ന, ദൈവസ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് മനുഷ്യരുടെ ഹൃദയങ്ങളെ തുറക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്. യേശുവിന്റെ സനാതനമൂല്യങ്ങളുള്ള പ്രബോധനങ്ങൾ മനുഷ്യഹൃദയങ്ങളിൽ പ്രോജ്വലിപ്പിക്കാൻ ദൈവം നൽകുന്ന അനുഗ്രഹവും തുണയുമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്ത ക്രിസ്തു ലോകത്തിന്റെ ചിന്താഗതികൾ എപ്പോഴും വിശ്വാസജീവിതവുമായി യോജിച്ചു പോകുന്നവയാകണമെന്നില്ല എന്ന് തന്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നതും ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണാം. പരിശുദ്ധാത്മാവിനെ, സത്യാത്മാവിനെ അറിയാത്ത, സ്വീകരിക്കാൻ കഴിയാത്ത ഒരു ലോകം. ഉദ്ധിതനായ ക്രിസ്തുവിനെ കാണാൻ കഴിയാത്ത ഒരു ലോകം. ജീവിക്കുന്ന ദൈവത്തെ അറിയാനോ തിരിച്ചറിയാനോ കഴിയാത്ത വിശ്വാസരഹിതമായ ഒരു ലോകം. ആ ഒരു ലോകത്ത് തുടരുന്ന തന്റെ ശിഷ്യർക്കും തന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവർക്കും ദൈവം നൽകുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഇവിടെയാണ് പരിശുദ്ധാത്മാവിനെ സഹായകനായി നൽകുമെന്ന യേശുവിന്റെ വാഗ്ദാനത്തിന്റെ പ്രസക്തിയേറുന്നത്. ലോകത്തിലായിരിക്കുന്ന ഓരോ മനുഷ്യനും ക്രിസ്തുവിന്റെ കൽപ്പനകളറിഞ്ഞ് അവ പാലിക്കാൻ പരിശ്രമിക്കുന്നവർക്ക്, അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പരിശുദ്ധ ത്രിത്വത്തിന്റെ ആവാസമാണ് ദൈവപുത്രൻ വാഗ്ദാനം ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:18-21 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തെ അറിയാതെയും അറിഞ്ഞിട്ടും അവനെ സ്വീകരിക്കാതെയും അവന്റെ കൽപ്പനകൾ പാലിക്കാതെയും ജീവിക്കുന്ന ഒരു ലോകത്തോട് ക്രൈസ്തവ സാക്ഷ്യം വിളിച്ചുപറയാൻ വിളിക്കപ്പെട്ട ജീവിതങ്ങളാണ് നമ്മൾ ഓരോരുത്തരുടേതും. കൂദാശകളിലൂടെ പരിശുദ്ധ ത്രിത്വത്തിന്റെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ സാന്നിധ്യവും അനുഗ്രഹങ്ങളും സ്നേഹവും ഉള്ളിൽ പേറുന്ന ഭാഗ്യമുള്ള ജീവിതങ്ങളാണ് നമ്മുടേത്. നമ്മെ ഉപേക്ഷിക്കാത്ത, അനാഥരായി വിടാത്ത ഒരു ദൈവത്തെയാണ് സുവിശേഷങ്ങളും കൂദാശകളും ക്രൈസ്തവ വിശ്വാസവും സഭാപ്രബോധനങ്ങളും നമുക്ക് അനുഭവവേദ്യമാക്കിയിട്ടുള്ളത്. ഈ ത്രിയേക ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട്, പ്രത്യേകമായി വിളിക്കപ്പെട്ട്, തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യരായ നമ്മുടെ വിശ്വാസജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു കടമകൾ: ക്രിസ്തുവിന്റെ ഉദ്ബോധനങ്ങൾ അനുസരിച്ച് ദൈവകൽപ്പനകൾ പാലിച്ച് ത്രിത്വൈക ദൈവത്തിലുള്ള വിശ്വാസം ജീവിക്കുക എന്നതും, ലോകത്തെ മുഴുവൻ സ്നേഹിക്കുന്ന, രക്ഷയുടെ മാർഗത്തിലൂടെ അവരെ നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ ലോകത്തിനു മുന്നിൽ
ക്രൈസ്തവ ജീവിതത്തിന് ചേർന്ന പ്രവൃത്തികളിലൂടെയും വാക്കുകളിലൂടെയും സാക്ഷ്യപ്പെടുത്തുക എന്നതുമാണ്. വിശുദ്ധ പത്രോസ് തന്റെ ഒന്നാം ലേഖനത്തിന്റെ മൂന്നാം അധ്യായം 15 വാക്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. നിർമ്മലമായ മനസാക്ഷിയോടെ ജീവിച്ച് ജീവിതം കൊണ്ട് ക്രിസ്തുവിന് പരിശുദ്ധാത്മാവ് നൽകുന്ന ഉൾബലത്താൽ സാക്ഷ്യം നൽകുവാൻ തക്ക വിധത്തിൽ ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ 8:17 വാക്യത്തിൽ പത്രോസും യോഹന്നാനും സമരിയാക്കാരുടെ മേൽ കൈകൾ വച്ച് അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന സംഭവം നാം കാണുന്നുണ്ട്. ജ്ഞാനസ്നാനം വഴി, മറ്റു കൂദാശകൾ വഴി ക്രൈസ്തവ വിശ്വാസത്തിൽ ജീവിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന്റെ സാന്നിധ്യം ഉള്ളിൽ പേറുന്ന നമുക്കും ഈ ലോകത്തിനു മുഴുവൻ രക്ഷകനായി വന്ന ക്രിസ്തുവിനും സ്നേഹപിതാവായ ദൈവത്തിനും സഹായകനായ നമ്മെ യഥാർത്ഥ സത്യത്തിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവിനും സാക്ഷികളാകാൻ, ദൈവകൽപ്പനകൾ പാലിക്കുന്ന യഥാർത്ഥ ക്രൈസ്തവ ജീവിതം നയിക്കുന്ന വ്യക്തികളാകാൻ വേണ്ട അനുഗ്രഹത്തിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ പ്രഥമ ശിഷ്യയും അപ്പസ്തോലന്മാർക്കൊപ്പം ക്രൈസ്തവ വിശ്വാസത്തിന്റെ പാതയിൽ നമുക്ക് മാതൃകയും തുണയുമായ പരിശുദ്ധ അമ്മ നമുക്കുവേണ്ടി മാധ്യസ്ഥ്യം വഹിക്കട്ടെ. ദൈവം നമ്മെ തന്റെ വിശ്വസ്ത സ്നേഹിതരും പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ക്രൈസ്തവ വിശ്വാസത്തിന് സ്വജീവിതങ്ങൾ കൊണ്ട് ശക്തമായ സാക്ഷ്യം നൽകുന്ന, ദൈവസാന്നിധ്യം ഉള്ളിൽ പേറുന്ന യഥാർത്ഥ ക്രൈസ്തവരുമായി ജീവിക്കുവാൻ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ലത്തീൻ ആരാധനാക്രമപ്രകാരം പെസഹാക്കാലം 6 ഞായറാഴ്ചയിലെ തിരുവചന വായനകളെ ആധാരമാക്കി മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വചനവിചിന്തനമാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. CMC സമൂഹാംഗമായ സിസ്റ്റർ ഏഞ്ചൽ എലിസബത്ത് രചനയും സംഗീതവും നിർവഹിച്ച പരിശുദ്ധാത്മാവിനോടുള്ള ഒരു പ്രാർത്ഥനാ ഗാനമാണ് അടുത്തത്. CMC സമൂഹാംഗങ്ങളായ സിസ്റ്റർ ആഞ്ചീസ, ഏഞ്ചൽ എലിസബത്ത്, ലിസ്മരിയ എന്നിവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.